0: ഓളി ഓളി ഓളി ഇതിനെ കൂടെ തേന മരകമെൽസിഞ്ഞോൾ നോ ബോക്കെന്നു പോത്തോനെ ഓംബ്രേനോ മെത്തൊക്കെന്നു പോത്തോനെ മാ
1: ¿Cómo hacer reír a una mujer en tres pasos? La tomas de la mano, la miras a los ojos y le dices, ¡aquí mando yo! ¡Ja, ja!